0: யா கசின்ற பிஸ்னஸ் பண்ணாரா இல்லை எங்க மொபைல் ஷாப்பை தச்சு
1: மாத்திர தெல்லு போண்டார்
0: அது தெல்லப்பன் மக்க போண்டார் பட் ஆள்மக்க போவா அங்களுக்கு எந்த ஊர் சொன்னீங்க அங்களுக்கு அவுத்ரஸ் அங்கே மாக்குறாரு நீ எந்த லவுடே போய் தேக்கிறியே மாஸ்டர்ஸ் வந்து ஆக்குறாரு அந்த அவங்களுக்கு அதே கான்செப்ட் பெச்சை விடுறாரு அவுத் அங்களுக்கு எந்த சொன்னீங்க 25,000 30,000 சொன்னீங்க அது எந்த 30,000 கல்லி கயிறு நான் இப்போ நீங்கள் 50,000 தண்டு அப்பா சொல்கிறார் அப்போ அவங்க 20,000 ஜாப் கிட்ட இங்கே போடுக்கு ரெடி இல்லை அவனு சி நான் ஃபஸ்ட்டு ஜாப் கிட்டப்பா சார் ஏ ஸ்டூடெண்ட்டுக்கு சார் அவனுக்கு 50,000 ஜாப் ஆறு தண்டில் ஸ்டார்டிங் கிட்டமே 18 to 25 ஏ 30,000 மேக்ஸ் டு மேக்ஸ் நல்லவனாகிச்சு அதுக்கு அப் அவுத்தரமே சொல்கிறார் இல்லை போண்டலா இதில் ஜாஸ்தி கிட்டுரு நின்று கெப்பபிலிட்டி இருந்து நீங்கள் எந்த நன்கள் சமுதாய நீனு நீ எந்த போன அப்படி ஆக்குறேன் அது கொஷம் பண்ண அங்கே ஐத்து நாங்கள் ஆள் மாத்திர அவுத்திரதிச்சிறார் அவுத்திரதிச்சு மாஸ்டர்ஸ் போயிட்டல கூட அவுத்திரதிச்சிறார் அங்கே ஸ்டூடெண்ட் லைஃப் இப்போ சதையே தலைவர் உண்டு இல்லை எல்லாம் பெடக்கு திங்ஸு போண்டார் செகண்ட் பேரி லாங்குவேஜ் நாங்கள் எந்த சொன்னீங்க கம்ஃபர்டபுள் இப்போ நான் இன்றைக்கு பொண்ணுங்க பேரி பொண்ணுங்க நாங்கள் கம்ஃபர்டபுள் இருக்குது நாங்கள் அதே திங்கங்க கம்ஃபர்டபுள் போய் பாவா அவுட் ஆஃப் பாக்ஸ் பருக்கு ஆறு இஷ்டம் இல்லை நான் சொல்கிறேன் ஒரு நீங்கள் ஒரு சோராக்கி உண்டு அதே சோரா நீங்கள் ஒரு 2 years ஆக்கிங்க പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇന്നൊരുത്ത നിങ്ങൾ ചാലഞ്ച് തന്നെ നിങ്ങൾക്ക് ബറുക്കും ഇഷ്ടമില്ല ചാലഞ്ച് ഇല്ല ഇതേ സ്വര നല്ലുണ്ട് നല്ല ഹാബിറ്റ് ആയിരുന്നു അതേ ടൈപ്പ് ലാംഗ്വേജ് ബാരി ഔത്തർ മുണ്ടിത്ത് ഭർത്തര് മുണ്ടിത്ത് ചെങ്ങമരട്ടൽ മുണ്ടിത്ത് അതേ ഹാബിറ്റ് ആയിരുന്നു ക്ലാസ് കോളേജ് പോയെങ്കിൽ ഞങ്ങൾ എന്താക്കാറ് ഫസ്റ്റ് മുസ്ലിം ഫ്രണ്ട്സ് ഓടി ഉണ്ടാക്കുക മുസ്ലിം ബാരി അല്ലേ ആ സ്റ്റാർട്ട് അതായിപ്പിന്നെ അവനുക്ക് ബാരിമേ മുണ്ട് സ്റ്റാർട്ട്
1: ആക്കാറ്
0: അത് എന്തായിരു ഹാബിറ്റ് ആയിരുന്നു പിന്നെ അവൻസ് എന്താ ഓപ്പോസിറ്റ് അവൻസ് ഇക്കട്ടില്ല അവൻ അവിടെ ഇംഗ്ലീഷ് എന്നെ മുണ്ടെങ്കിൽ അവൻ കഷ്ടമാർ എന്തല്ല ഇത് എന്തല്ല ഇംഗ്ലീഷ് മുണ്ടേ സോ അത് തന്നെ മുസ്ലിം ആയിട്ട് അവൻ ഇംഗ്ലീഷ് മുണ്ടാവാ അവൻ ഞങ്ങൾ വേണം അവൻ ഫ്രണ്ട് ആക്കറ വേണ്ട അവൻ തല്ലേ ഓഡ് അത് അവൻ കട്ടാക്കി വിടുറാർ അവിടെ
1: അവിടെ കോളേജിൽ പിന്നൊന്നും പണ്ട് എന്നിട്ട് അവിടെ ഇംഗ്ലീഷ് മുണ്ടിരുന്നിട്ട് ഓൺ വലിയ സ്റ്റാൻഡേർഡ്
0: വലിയ സ്റ്റാൻഡേർഡ് വലിയ പഠിപ്പ് ബൈ മിസ്റ്റേക്ക് ഉണ്ട് സിക്സ്റ്റി
1: പറഞ്ഞെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് മുണ്ടി ഉണ്ടല്ലോ കിൻഡല്ല നാലല്ല നാലക്കലി എപ്പം എൻ്റെ ഫ്യൂച്ചർക്ക് ഇത് ഹെൽപ്പ് ഹെൽപ്പ്
0: ആവും
1: അവനും കൊന്തിക്കരു ബട്ട് കൂടെ എപ്പോൾ നോക്കിയും വേറെ ലാംഗ്വേജിൽ മുണ്ടത് കോളേജിൽ അത് സ്റ്റോപ്പ്
0: ആക്കി അത് തിങ്കാക്കും ഇല്ല ഒരത്തെ കന്നഡ മീഡിയം വരെ വന്നറ ഇപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ വലിയ സാധനാർ ഒരു പൊസിഷൻ ഉണ്ടായി അതിൽ ബന്നെ കന്നഡ മീഡിയം അതിൽ ലൈഫ് ഒട്ടറാസി ഒട്ടറാസി പോവാറാവ റിക്ഷ ഡ്രൈവിങ് അതെല്ലാം ആക്കി ബന്നെ അതിൽ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ എടുത്തിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇപ്പോൾ അതിൽ മുണ്ടും ഇംഗ്ലീഷ് എന്തൊരു ക്ലീൻ ഇംഗ്ലീഷ് വന്നെങ്കിൽ നിങ്ങൾ ഒന്നാവുള്ള അതിൽ കന്നഡ മീഡിയം വന്നിരുന്നത് ഞങ്ങളുടെ സമുദായം ഞാൻ ചോദിച്ചു എന്തൊരു ക്ലീൻ ഇംഗ്ലീഷ് ബ്രോ അങ്ങനെ എന്തൊരു നല്ല ആക്കിയുണ്ട് മാഷല്ല കേക്കണ്ട അത് എഫേർട്ട് അയൽ അയൽ ഐ തിങ്ക് പെർ മന്ത് അയൽ 1.5 lakh അങ്ങനെ ഏർണിംഗ് ഉണ്ടായില്ല ബട്ട് അയൽ എങ്ങനെ ഏർണിംഗ് ബിക്കോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അയാളുടെ കമ്മ്യൂണിക്കേഷൻ എന്നെല്ലാം ഉണ്ട് അയൽ എം സി ആക്കറി ഇപ്പം പോയിട്ട് സ്റ്റേജിൽ ഇംഗ്ലീഷ് എം സി എല്ലാം ആക്കറാർ ആർക്കും തോന്നും റിസർച്ച് പേപ്പേഴ്സ് റിസർച്ച് പേപ്പേഴ്സ് അത്ര ഈസി അക്സെപ്റ്റ് ആവില്ലേ ഓടെ സാർ അതെല്ലാം എഴുതാറാൽ എല്ലാം വലിയ വലിയ ഇതിൽ റിസർച്ചറെല്ലാം അയാളുടെ പേരുണ്ട് ചെന്നെങ്കിൽ അയൽ ആ ഇംഗ്ലീഷിക്ക് എങ്ങനെ നല്ല ആക്കി ചെന്നെങ്കിൽ എഫേർട്സ് ഇട്ടാർ ഡെഡിക്കേഷൻ ആക്കി അയാളെന്ത് തിങ്ക് ആക്കി ഞങ്ങൾ ഔത്തരം ഉണ്ടെ ബാരി പുറത്ത് വന്നെങ്കിൽ കന്നഡ സ്കൂൾ ആൻഡ് കോളേജ് ലൈഫ് ഇക്കറ് അവിടെ തന്നെ ഇംഗ്ലീഷ് മുണ്ടി ഞങ്ങൾ പുറത്ത് വന്നു അത് എഫേർട്ട് ഇട്ടാർ
1: യെസ് പിന്നെ ഒന്ന് നമുക്ക് നോക്കുക സാധ്യം ഇപ്പം കൊറിയ ഹള്ളി ഭാഗത്തിലുണ്ട് തലബണ്ടാർ ഇപ്പം നമുക്ക് സിറ്റിയിൽ നമുക്ക് കോളേജസ് എല്ലാം നോക്കുക പോയിട്ട് ദൂരത്തോറ ഹള്ളി ഭാഗം ഇറ അഥവാ ബേരെ ബേരെ മഞ്ഞരാണ് അതിൽ അപ്പുറത്തെല്ലാം കുറേ ഹള്ളി പ്രദേശം ഇക്കറ് അവിടുത്തെ ബന്ധുണ്ട് കനട്ട കുറേ സ്റ്റുഡൻസ്മാർക്ക് അങ്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇക്കറ് ചെന്നെങ്കിൽ മുണ്ടേ അതൊരു കീളരിമ ഒരു രൂപത്തിൽ മുണ്ടിയൻ്റായെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഇരിക്കുവരെ ചെന്നൈ സിറ്റി സ്റ്റുഡൻസ് എല്ലാം ഇക്കറാറ് സോ ഇങ്ങോട്ടേക്ക് മുണ്ടിയൻ്റായ ഇങ്ങനെ അവർ അങ്ങനെ അവരുണ്ട് ബട്ട് ഇങ്ങനത്തെ സ്റ്റുഡൻസ്മാർ എങ്ങനെ ഒരു ധൈര്യത്തിൽ ഈ വിഷയത്തിൽ എതിരിച്ചുണ്ട്
0: ഞാൻ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അഡ്മിഷൻസ് എല്ലാം ആക്കപ്പോൾ ഇങ്ങനെ സ്റ്റുഡൻസ് ബണ്ടറല്ലേ ഞണ്ട് ഒരേ ചിലർ ഞങ്ങൾ കോളേജ് പോണ്ട ഒരു സാഗര ചെന്നൈ കൂടി ഒരു 8,000 5,000 എനി കോളേജിൽ ഒരു 5,000 3,000 സ്റ്റുഡൻസ് ഇക്കറി ഇക്കറാർ അതൊരു ജനസാഗർ ഇത് എന്താ ഓഷൻ പോലെ നിങ്ങൾ ഓഷനുക്ക് ജമ്പ് ആക്കിരി നിങ്ങൾ ഇപ്പം
1: കടൽക്ക്
0: ജമ്പ് ആക്കിരി ഈ കടൽക്ക് നിങ്ങൾ എങ്ങനെ സ്വിം ആക്കി പണ്ട് നിങ്ങൾക്ക് ഇരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലെക്ചർ വന്ന് ചൊല്ലറ ആ സ്റ്റുഡൻസ് ഗെറ്റ് അപ്പ് വി ഹാവ് സം പ്രോഗ്രാം ടുഡേ എന്ന് ചൊല്ലറ അപ്പോൾ നിങ്ങൾ ചൊല്ലുന്നു ലെക്ചർ ആട്ടാ സർ കെൻ ഐ ഗിവ് ഡു എം സി സർ സർ കെൻ ഐ ഡു ദിസ് സർ എന്ത് തപ്പിക്കറി നിങ്ങൾ റേ ലാംഗ്വേജ് തപ്പുണ്ട് പോറു ഓർക്ക ചിരിക്കറാർ ജണ്ടപ്പെട്ട ചിരിക്കറാർ ഡെയിലി ചിരിക്കലല്ലേ ആർസ അതൊരു ഓർക്ക ജണ്ടപ്പെട്ട ചിറ്റിങ് അതൊരു നിങ്ങൾക്കൊരിതവരു ചർച്ച ഓക്കെ അതൊരു ചാലഞ്ച് എടുക്കൊരു ചാലഞ്ച് എടുത്ത് മേൽ വരും
1: ഓട്ടോമാറ്റിക്കാവും ഇതൊരു ഭാഷാ വിഷയത്തിൽ ഞങ്ങൾ ഇപ്പം സാധിക്കേണ്ട ഒരാൾ കേട്ട് സബലേറ്റിക്കരി ഇതൊരു ബഗ്ഗെ ഞങ്ങൾ പലക്കൊരു

മുഖ്യരനക്കുള്ള പുരിക്കാരെ മാറനെയാണ് ഏപ്പറകളക്കായ എങ്കളക്കളും കൊടുപ്പാണ് ആണ്ടാ ഒവ്വത്തി യോജന മനക്കുനി ഇപ്പൊ നീ എല്ലാ കുറ്റിണ്ടാണ്ടല അരമനടി ഇപ്പൊ സന്തോഷം കാവുന്നുണ്ട് ഇനി മാറ്റാനെല്ലാം ചേർപ്പ വന്നേ ദയക്ക് പോടാ.

0: കേൾക്കുന്നുള്ളത് റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിങ്ങളെ മാത്രമേ മോക്കിതിന്റെ സ്വൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമം ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാല മുൽപ്പ ബരൌദ ബണ്ടസാലഡ് ആട്ടിത നെമ്പു ഈ ലേസിഡ് കല്ലഡ്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാത് കോർണ ഗീത സാഹിത്യ സംഭ്രമ ഉന്നത രണ്ടനെ യക്കെ
1: കണ്ടനിളായി ദൗസാബുൺ പാടുന്നു.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തിന്നു പുള്ളിയാണ് നാണ്ട പുള്ളിയായി ബുക്കണേ കോരികയിലെ പുണ്ണു ഏരകളെ കൊത്തി ഞാൻ എനിക്കുള്ള സുന്ദരരെയും മന്ദാറ് നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: മൂസാ അലൈഹി സ്സലാം പിടിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും. മൂസാ അലൈഹി സ്സലാമുക്ക് അള്ളാഹു തൂറിസിനോട് പർവ്വത്ത് വാലിയിൽ വിളിച്ചിത്ത് നുബുവത്ത് കൊടുക്കുമ്പോൾ അതിലൊരു റിക്വസ്റ്റ് ആക്കുക. എന്തായിരിക്കും ആ റിക്വസ്റ്റ്? നണ്ട് ബ്രദറു നണ്ട് സാത്തായിട്ട് തറുണ്ട് അയാൽ കോൺഫിഡൻ്റ് ആയിട്ട് അയാലോ ക്ലോസ് എയ്ഡ് ആയിട്ട് അയാൾ സെലക്ട് ആക്കി അയാളുടെ ബ്രദർ ആയിത്തിക്കർ. എക്സാമ്പിൾ നമ്പർ വൺ. എക്സാമ്പിൾ നമ്പർ ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോസ്റ്റർ സിസ്റ്റർ പേരെന്തോ അലിമർ അലിയാണ്. ഐമറ മോൾ ആയിത്തിക്കർ, അതുക്കേറ്റ ഫോസ്റ്റർ സിസ്റ്റർ. ഐമറ പേരെന്തോ ഷൈമർ അലിയാണ്, എക്സാക്ട് ആയിരിക്കും. ബട്ട് ഐമറോ ആക്ച്വൽ പേരല്ല, പിർസത്തിൽ വെച്ച പേരായിത്തിക്കറത്. ഇങ്ങനെ കുറെ ടൈം സെപ്പറേറ്റ് ആയിത്തിക്കറാർ. ഹുനൈൻ റോ ബാറ്റിൽ ആയിത്തിക്കറാങ്ക ക്യാപ്റ്റീവ് ആയിത്ത് ബണ്ടോ ക്യാപ്റ്റീവ് ആയിട്ട് ബന്ധിക്കും. അയിമ ചില നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീറ്റ് ആവുന്നുണ്ട്, പെർമിഷൻ കൊടുക്കും. ബണ്ട് ഞാൻ നിങ്ങളെ ഫോസ്റ്റർ സിസ്റ്റർ ഉണ്ട്, എങ്ങനെ പ്രൂവ് ആക്കറണ്ട്? ഇങ്ങനെ ചെറിയക്കുമ്പോൾ നന്റെ മുതുക കടച്ച ചിണ്ടുകും ഉണ്ട് നന്റെ മുതലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്മൈൽ ആക്കർ. കാലി അവർ പെങ്ങലോ ട്രീറ്റ് ആക്കിയവേ എങ്ങനെ പിടിണ്ട ബന്നപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷർട്ട് എടുത്തിട്ട് അവിടെ വിരിച്ചു കൊടുക്കുക. ദൈക്കോ ഇതിലേക്ക് പിർസ ബണ്ടു ആക്ഷൻ പൽക്കത്തിൽ ചൊന്ന് കാറിയില്ലേ. എത്ര ആൾ ഉമ്മ എത്ര ആൾ പിർസാക്കറകയല്ല കൈ വൈത്തിയാർ ഹഗ്ഗാക്കിയ രേഖക്കും ഇല്ല ആക്ഷൻ. എവിടുത്തോൾ ആക്ഷൻ ഡെവലപ്പ് ആക്കില്ല പിർസ പറയാൻ ചാൻസ് ഒക്കില്ല. ഞങ്ങളുടെ കയ്യിൽ ആക്ഷൻ ഇല്ല. ഇതൈത്തിക്കർ റീസൺ, ഇതൈത്തിക്കർ കോൺസിക്വൻസ്. നാ കൊറിയൈത്തിക്കൻ എനിക്ക് ചെന്നു ഹൗ ടൈമർ ലിമിറ്റ് ഇന്ന് കൊറിയ ഹൗ ചെന്നു ഈ എങ്ങനെ പറത്ത് പറ. ആ നയൻ ക്വസ്റ്റ്യൻസ് അനലൈസ് ആക്കി അതൊക്കെ എത്രമോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആഡ് ആക്കുക. ഈ ചൊന്നു നിങ്ങൾ തിരിച്ചിട്ട് അനലൈസ് ആക്കും. ഡെഫിനറ്റ്ലി ഒരു മുജുകര ഫീൽ ബണ്ടി എങ്ങനെ ഇത്രത്തോൾ ഇല്ലാത്തതാക്കിയോണ്ട് നിങ്ങൾക്ക് ഈ പൽക്ക പറയത്തുള്ളൂ. ഞാൻ ഇതിച്ചിട്ട് പൽക്ക പറയത്തുള്ളൂ ഞാൻ ഇതേ കണ്ടീഷനിൽ ഇന്നേ അവത്തുള്ളും ഒരു സാസുവില്ല. ഞങ്ങളുടെ പൽക്കയിൽ എന്തുമില്ല. കോളേജിൽ ഫുൾ എൻജോയ്മെന്റ് ഫ്രണ്ട്സേ. അപ്പൊ നമ്മുടെ കസിൻ ഒരു പൽക്ക ചെന്ന ഇന്ന നിന്റെ ആറ്റിറ്റ്യൂഡ് ഫേക്ക് ഉണ്ട്. നീ ഊടെ ഒന്നും അവിടെ ഒന്നും ആയിത്തുള്ളണ്ട് നക്കപ്പ. നീ എന്ത്ര പൽക്ക പറയും, ഇത് എന്ത്ര വിഷയ. നാ അവൻ റെഫ്യൂട്ട് ആക്കിയെ ലേറ്റർ ആയിത്തേക്ക് നക്ക് റിയലൈസ് ആവും അവൻ ചെന്നത് കറക്റ്റ്. ആറ്റിറ്റ്യൂഡ് ചൊല്ലത് ബിഹേവിയർ അല്ല. ബിഹേവിയർ ഇസ് സംതിങ് ഡിഫറെന്റ്, ആറ്റിറ്റ്യൂഡ് ഇസ് സംതിങ് ഡിഫറെന്റ്. ആറ്റിറ്റ്യൂഡ് ഇൻബിൽട്ട്, എല്ലാം മൊത്തം ആറ്റിറ്റ്യൂഡ് സെയിം ആയിക്കർ. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവില്ല, ബിഹേവിയർ ചേഞ്ച് ആവും. നമ്മുടെ ഫ്രണ്ട് ഇട്ട പൽക്ക പറയുക സ്റ്റൈൽ ചേഞ്ച് ആവും, എൽഡേഴ്സ് ഇട്ട പൽക്ക പറയുക സ്റ്റൈൽ ചേഞ്ച് ആവും. ആറ്റിറ്റ്യൂഡ് റിമെയിൻസ് സെയിം. ഫേക്ക് ആറ്റിറ്റ്യൂഡ് ഈ പായിട്ടുള്ളത്. ഫ്രണ്ട്സ് ഇട്ട ക്ലോസ് സിബ്ലിങ്സ് നെഗ്ലക്ട് ആക്കറോ ആറ്റിറ്റ്യൂഡ് സമയമില്ല. ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ ചേഞ്ച് ആക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പം കേട്ട് എനിക്ക് എപ്പോഴും ചൊല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ സിസ്റ്റേഴ്സ്. ആ നൈൻ ക്വസ്റ്റ്യൻ ഇട്ടല്ലേ ചൊമ്മ തിങ്ക് ആക്കിത്ത് നാൻ ഖുദ് അനലൈസ് ആക്കി നക്ക ആ ക്വസ്റ്റ്യൻ കേൾക്കാമ ഇല്ലേ റൈറ്റ്സ് ഉണ്ടാ ഇല്ലേ ലിമ തക്കൂലൂന മാലാ തഫ്അലൂൻ ആക്കാത്തത് ചൊല്ലുകില്ല. അതുക്കേത്തിക്ക് ആ നൈൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആക്കിത്ത് എഴുതിരോ നക്ക് ഇത് ഹെൽപ്പ് ആക്കി. ആർക്കും ഈ ടോപ്പിക്ക് ഡിസ്ക്ലോസ് ആക്കിത്തില്ല, സർപ്രൈസ് വെച്ചാൽ നമ്മുടെ സിസ്റ്ററിന് മാത്രം. ഇഫ് എ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളോ ഫീലിങ്സ് ഷെയർ ആക്കുന്ന ഒരാൾ, ഞങ്ങളോ കഷ്ടത്തെ അർത്ഥാക്കുന്ന ഒരാൾ, ഞങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ള ഒരാൾ, ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ആക്കുന്ന ഒരാൾ, ഇങ്ങനെയെല്ലാം ഇത്തിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഡെഫിനിഷൻ ആയി തന്നിരെങ്കിൽ ഞങ്ങൾ എല്ലാത്തും ഷെയർ ആക്കുന്ന ഞങ്ങളോ സിബ്ലിങ്സ്, ഞങ്ങളെ ഹുദ് ഞങ്ങളെ ബ്ലഡ് സെയിം ബ്ലഡ് ഫ്ലോർ ഞങ്ങളെ സിബ്ലിങ്സ് രണ്ട് ബെറ്റർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ഞങ്ങൾക്ക്. ഇത് ഒന്ന് തിങ്ക് ആക്കുറ ക്ലിയർ ആയിട്ട് ഈ വിഷയത്ത് ചെന്ത് നാനുണ്ടോ ഈ സെഷനിലൂടെ എൻഡ് ആക്കറ നൈൻ്റെ ചെന്ന പൽക്ക നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അർത്ഥത്തിക്കുറ ഉപയോഗിക്കുക. ഇത് അർത്ഥം മാത്രമല്ല ഇത് അനലൈസ് ആക്കുറ ഇംപ്ലിമെന്റ് ആക്കുറു ആ ലൈഫിൽ ചേഞ്ച് കൊമ്പറു ആ റോൾ മോഡൽ ആവറു ഐഡിയൽ ബ്രദർ ആവറു.
1: ശ്രോത്രങ്ങളെ, ഇത്തരത്തോൾ ഇപ്പറത്തേക്ക് കണ്ണൂരിലു എസ് കെ എസ് എം പ്രോഗ്രാമിലു ഞങ്ങളെ ഔത്തരങ്ങളൊട്ടിക്ക് ഞങ്ങൾ എങ്ങനെ ഇക്കണു ഞങ്ങൾ ആറ് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണു ഈ ഒരു വിഷയത്തിന് മുൻ്റേതായു മുഹമ്മദ് ആതിഷ് സാർ അയാളുടെ പലക്ക കേട്ടോണ്ട് വന്നാറ് കേട്ടോണ്ടിക്കുറി ദി റേഡിയോ സാരംഗ് 107.8 FM ഇത് രംഗ് രംഗ് ജീവന.

0: നിക്കൽക്കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കലേഗ മാത്രേഗ്ലാ മോക്കിതിഞ്ചി സൊൽമെലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി പ്രൗഢശാലെ മുൽപ്പ ബരൌദ ബണ്ടസാലെഡ് ആട്ടിത നെമ്പു ഈ ലേസിഡ് കല്ലഡ്ക വിട്ടൽ നായക് ബൊക്ക കൂട്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഉന്നത്ത റെഡ്ഡനെ യക്കെ
1: കണ്ടണി ഉളായി ദൗ സാബുൺ പാടുന്നു മീ വന്നുള്ളേ.

ഞാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നില്ല കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷി മല്ലെ തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോ മൂലക കേന്ദു പോര് തുളു ഭാഷ എങ്കിൽ അപ്പ ഭാഷ അതിനടുത്ത് അത്ര മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ട് അക്ലെഗ് നിക്കുള്ള പ്രോത്സാഹ കൊറലേ

ഇത്തനേട്ട കെലവു തുളു ഭാവഗീതലിനെ കേണ്ടരെ ഇടുക ഇനിത്തെ തുളു പ്രസാരം മുഗിണ്ട് മാത്തരെഗ്ല സൊൽമെലു കേനന്തുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദ പതുക്ക്.